പ്രാർത്ഥന. ഭക്തി സംഗീതം. ശ്രീ വെങ്കടേശ്വര സ്വാമി സുപ്രഭാതം.